നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 കർക്കിടകമാസം 19-ാം തീയതി ചൊവ്വാഴ്ച. ഞങ്ങളുടെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. കാർഷികരംഗം, അറിയിപ്പുകൾ, ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ.

എം വി രംഗത്ത് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ്ദീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് എം വി റാണിച്ചങ്ക നാളെ രാവിലെ 6:15 യാത്ര പോകും. 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീവിജയപുരത്തേക്ക് ഇതിന്റെ മടക്കയാത്ര.

നാളെ രാവിലെ 6:15 എം വി റാണി ലക്ഷ്മി സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീവിജയപുരത്തേക്ക് ഈ ബോട്ടിന്റെ മടക്കയാത്ര 8:45 എം വി ബാരട്ട നാളെ രാവിലെ 11 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിൽ ഉച്ചയ്ക്ക് 1 എത്തിച്ചേരുന്ന ഈ ബോട്ട് അവിടെ നിന്നും ഉച്ചകഴിഞ്ഞ് 2:30 നേരിട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് എം വി ബംബുക്ക നാളെ രാവിലെ 11:30 യാത്ര പോകും. ഉച്ചകഴിഞ്ഞ് 2 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീവിജയപുരത്തേക്ക് യാത്ര തിരിക്കും. എം വി സ്ട്രെയ്റ്റ് ഐലൻഡ്, ഷഹീദ് ദ്വീപ്, സ്വരാജ് ദ്വീപ്, സ്ട്രെയ്റ്റ് ഐലൻഡ്, കദംതല, ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് നാളെ രാവിലെ 7 യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീവിജയപുരത്തേക്ക് ഈ ബോട്ടിന്റെ മടക്കയാത്ര 6 വ്യാഴാഴ്ച രാവിലെ 7. സ്വരാജ് ദ്വീപിലേക്ക് എം വി റാണി ലക്ഷ്മി നാളെ വൈകുന്നേരം 5 യാത്ര പോകും. 6 വ്യാഴാഴ്ച രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്ക് ഈ ബോട്ടിന്റെ മടക്കയാത്ര.

0: യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: നവജാത ശിശുക്കളുടെ ശരിയായ വികാസത്തിന് മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടി എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കുന്നു. ലോകാരോഗ്യ സംഘടന, ഐക്യരാഷ്ട്ര ശിശുക്ഷേമ സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ ഒരു ലോകസഖ്യം ഇതിനായി നിലവിലുണ്ട്. ശിശുക്കൾക്ക് പ്രകൃതി നൽകുന്ന ഒരു സമ്പൂർണ്ണ ആഹാരമാണ് അമ്മയുടെ മുലപ്പാൽ. പ്രകൃതിയുടെ ഒരു നൈസർഗിക പ്രക്രിയയാണ് മുലയൂട്ടൽ. പ്രസവശേഷം അരമണിക്കൂറിനുള്ളിൽ തന്നെ ശിശുവിനെ മുലയൂട്ടി തുടങ്ങണം. കൊളസ്ട്രം അഥവാ ഇളം മഞ്ഞ നിറത്തിലുള്ള പ്രഥമ മുലപ്പാൽ രോഗപ്രതിരോധ ശേഷിയുള്ളതാണ്. മുലപ്പാൽ എന്നത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അമൃതിന് തുല്യമാണ്. കുഞ്ഞുങ്ങളുടെ മാനസിക ശാരീരിക അവസ്ഥകൾ ക്രമപ്പെടുത്താൻ മുലപ്പാലിനേക്കാളും വലിയ സിദ്ധൌഷധം വേറെയില്ല. കുഞ്ഞിൻ്റെ ശരീരത്തെ അണുബാധകളെയും ബാക്ടീരിയകളെയും ചെറുക്കാൻ സഹായിക്കുന്ന ആൻറ്റിബോഡികൾ മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികളെ കൂടുതൽ ബുദ്ധിശക്തിയുള്ളവരും ആരോഗ്യമുള്ളവരും ആക്കുമെന്ന് ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുന്നു. മുലയൂട്ടലിൻ്റെ അഭാവം കുട്ടികളിൽ പോഷകാഹാരക്കുറവ്, ഭാരക്കുറവ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഇതെല്ലാം തന്നെ മുലയൂട്ടലിൻ്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നു. ശിശുക്കൾക്ക് മാത്രമല്ല, അമ്മമാർക്കും മുലയൂട്ടൽ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു.

ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സ്രഷ്ടാക്കളുടെ ശ്രദ്ധയ്ക്ക്. ലോകത്തെ നിങ്ങളുടെ ദ്വീപുകളിലെ വിസ്മയവും സൗന്ദര്യവും അതുല്യമായ പ്രത്യേകതകളും പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരു കഥ നിങ്ങളുടെ പക്കലുണ്ടോ? വിവര പ്രക്ഷേപണ മന്ത്രാലയവും പ്രസാർ ഭാരതിയും ചേർന്ന് അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച് വഴി അത് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണിത്. നിങ്ങളുടെ ക്യാമറയിലൂടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഏറ്റവും മികച്ച കാഴ്ചകൾ പകർത്തു. അതിന്റെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, പാരമ്പര്യങ്ങൾ, പ്രാദേശിക കഥകൾ, അതുല്യമായ വ്യക്തിത്വം എന്നിവ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കൂ. നിങ്ങൾ ചെയ്യേണ്ടത് 1 മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ തയ്യാറാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നതാണ്. അതോടൊപ്പം ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കാം. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2,00,000 രൂപയും ദേശീയ തലത്തിൽ 5,00,000 രൂപയും നേടാം. അപ്പോൾ ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത്? വേവ്സ് ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക. മൈ വേവ്സ് തുറന്ന് പ്രോഗ്രാം വിഭാഗത്തിലേക്ക് പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കുക. സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഓഗസ്റ്റ് 31 വരെ. നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നിങ്ങളുടെ അഭിമാനം. ഇപ്പോൾ തന്നെ പങ്കെടുക്കൂ. ലക്ഷക്കണക്കിന് ജനങ്ങളെ പ്രചോദിപ്പിക്കൂ. എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക രംഗത്തിലേക്ക് സ്വാഗതം.

0: തക്കാളി ഒരു ഉഷ്ണകാല സസ്യമാണ്. സൂര്യപ്രകാശത്തിന്റെ ഏറ്റക്കുറച്ചിലും താപനിലയും ഈ ഫലത്തിന്റെ ഉത്പാദനത്തെയും പോഷക മൂല്യത്തെയും വർണ്ണരൂപവത്കരണത്തെയും വളരെയധികം സ്വാധീനിക്കാറുണ്ട്. ഉഷ്ണമേഖലയിലെ വരണ്ട പ്രദേശങ്ങളിലാണ് തക്കാളി സമൃദ്ധമായി വളരുന്നത്. തക്കാളിയുടെ വിവിധ ഇനങ്ങളെക്കുറിച്ചും കൃഷിരീതികളെക്കുറിച്ചും പരിചരണത്തെക്കുറിച്ചുമെല്ലാം തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ രാഖി ആർ തയ്യാറാക്കിയ ഈ പ്രഭാഷണം ശ്രദ്ധിക്കൂ. അവതരണം രേഖ അജിത്.
1: ഉഷ്ണമേഖലാ കാലാവസ്ഥയ്ക്ക് യോജിച്ച പച്ചക്കറി വിളകളിലൊന്നാണ് തക്കാളി. പൊതുവെ പാവപ്പെട്ടവരുടെ ഓറഞ്ച് എന്നറിയപ്പെടുന്ന തക്കാളി പഴമായും പച്ചക്കറിയായും ഉപയോഗിച്ചു വരുന്നു. മാത്രമല്ല സംസ്കരണത്തിനും വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നു. കറികൾക്ക് പുറമെ സൂപ്പ്, സോസ്, കെച്ചപ്പ്, പൂരി, പേസ്റ്റ്, സാലഡ്, ജാം, അച്ചാറുകൾ എന്നിവയുണ്ടാക്കാൻ വൻതോതിൽ തക്കാളി ഉപയോഗിച്ചു വരുന്നു. വളരെ പോഷകസമ്പുഷ്ടമാണ് തക്കാളി. വിറ്റാമിൻ എ, സി, ബി, കെ, ഫോളിക് ആസിഡ്, കാൽഷ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് എന്നിവയും വിവിധ ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തക്കാളിയെ സംരക്ഷക ആഹാരം അഥവാ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന ഗണത്തിൽപ്പെടുത്താം. തക്കാളിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയിലെ പെറുവിലാണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യമായി തക്കാളി കൊണ്ടുവന്നത്. പിന്നീട് ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് തക്കാളി അനുയോജ്യമാണെന്ന് തിരിച്ചറിയുകയും കൃഷി വ്യാപിക്കുകയുമാണ് ഉണ്ടായത്. ഇപ്പോൾ തക്കാളി കൃഷിയിൽ ഇന്ത്യ മുൻപന്തിയിലാണ്. വാണിജ്യാടിസ്ഥാനത്തിലായാലും വീട്ടാവശ്യത്തിനായാലും ചിട്ടയായ പരിചരണവും സംരക്ഷണവും തക്കാളി കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. താപനില, മണ്ണ്, അന്തരീക്ഷ ഈർപ്പം എല്ലാം തന്നെ ഇവയുടെ വളർച്ചയെയും വിളവിനെയും ബാധിക്കാം. 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള കാലാവസ്ഥ തക്കാളി കൃഷിക്ക് അനുയോജ്യമാണ്. കടുത്ത വേനൽ, പെരുമഴ, തുടർച്ചയായ അന്തരീക്ഷ ഈർപ്പം ഒന്നും തക്കാളി കൃഷിക്ക് അനുയോജ്യമല്ല. കൃഷിക്കായി തിരഞ്ഞെടുക്കുന്ന മണ്ണിന് നല്ല ആഴവും നീർവാഴ്ചയും ജലസംഭരണ ശേഷിയും ഉണ്ടായിരിക്കണം. പി എച്ച് അഥവാ അമ്ല ക്ഷാര സൂചിക 6.5 ഇടയിലാകുന്നതാണ് ഉത്തമം. അമ്ലത കൂടുതലുള്ള നമ്മുടെ മണ്ണിന് തക്കാളി ഏറെ ബാധിക്കുന്ന വാട്ടരോഗം വരാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ടുതന്നെ തക്കാളി കൃഷി തുടങ്ങുന്നതിന് മുമ്പ് പി എച്ച് ക്രമീകരിക്കണം. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മണ്ണിൽ കുമ്മായം ചേർത്ത് പി എച്ച് ക്രമീകരിക്കാം. ഇനി നടീലിനെക്കുറിച്ച്. തക്കാളിയുടേത് തീരെ ചെറിയ വിത്തായതുകൊണ്ടും കൂടുതൽ ശ്രദ്ധ ആവശ്യമായതുകൊണ്ടും സാധാരണ വിത്തുപാകി തൈകളുണ്ടാക്കി പറിച്ചു നടുകയാണ് ചെയ്യുന്നത്. 1 സെന്റിന് ഏകദേശം 2 ഗ്രാം വിത്ത് വേണ്ടിവരും. പാകുന്നതിനു മുമ്പ് വിത്ത് 10 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ സ്യൂഡോമോണസ് വെള്ളത്തിൽ ചേർത്ത് കുറഞ്ഞത് 1 മണിക്കൂർ മുക്കിവെക്കുക. ഇത് കിളിർപ്പിനെയും വളർച്ചയെയും ഉത്തേജിപ്പിക്കാനും കുമിൾ, ബാക്ടീരിയ വാട്ടം എന്നിവയെ ചെറുക്കാനും ചെടിയെ സഹായിക്കും. വിത്ത് മുളച്ച് തൈകൾക്ക് 4 ഇല പ്രായമാകുമ്പോൾ, അതായത് 3 ആഴ്ച അല്ലെങ്കിൽ 25 മുതൽ 30 ദിവസം വരെ ആകുമ്പോൾ പറിച്ചു നടാം. മണ്ണു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പ്രധാന കൃഷിസ്ഥലം നന്നായി കിളചുരുക്കി സെന്റൊന്നിന് 1 മുതൽ 2 കിലോ കുമ്മായം ഇട്ടുകൊടുക്കണം. 1-2 ആഴ്ച കഴിഞ്ഞ് 60 സെന്റിമീറ്റർ അകലത്തിൽ ചാലകളിൽ അടിവളം ചേർക്കണം. അടിവളമായി സെന്റൊന്നിന് ജൈവവളം അല്ലെങ്കിൽ കാലിവളം 100 കിലോഗ്രാം, വേപ്പിൻ പിണ്ണാക്ക് 1 കിലോഗ്രാം എന്നിവ ചേർത്ത് മേൽമണ്ണുമായി ഇളക്കി തൈകൾ 45 മുതൽ 60 സെന്റിമീറ്റർ അകലത്തിൽ ചാലുകളിൽ നടാം. സംയോജിത വളപ്രയോഗരീതിയിൽ അടിവളമായി 352 ഗ്രാം യൂറിയ, 800 ഗ്രാം രാജ്ഫോസ്, 85 ഗ്രാം പൊട്ടാഷ് എന്നിവ കൂടി ചേർക്കാം. തൈകൾ നട്ട് 20 മുതൽ 30 ദിവസങ്ങൾക്ക് ശേഷം 1 മേൽവളമായി 165 ഗ്രാം യൂറിയയും 50 ഗ്രാം പൊട്ടാഷും സെന്റൊന്നിന് ചേർക്കുക. നട്ട് 2 മാസം കഴിഞ്ഞ് 165 ഗ്രാം യൂറിയ കൂടി 2 മേൽവളമായി ചെടികൾക്ക് നൽകാം. 10 ദിവസത്തിലൊരിക്കൽ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തടത്തിൽ ഒഴിക്കുകയും ഇലകളിൽ തളിച്ചുകൊടുക്കുകയും ചെയ്യാം. ഇനി ജലസേചനത്തെക്കുറിച്ച്. തക്കാളി കൃഷിക്ക്

0: നന ക്രമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നന കൂടിയാൽ കായിക വളർച്ച കൂടുതലാകുകയും പൂക്കൾ കുറയുകയും ചെയ്യും. രോഗകീടബാധകളും കൂടുതലായിരിക്കും. നന കുറഞ്ഞാൽ പൂക്കൾ കൊഴിഞ്ഞു പോകുകയും കായകൾ വെടിച്ചുകീറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പം ഉറപ്പാക്കുന്ന വിധത്തിൽ മാത്രം നന കൊടുക്കണം. വെള്ളം കെട്ടിനിൽക്കാനോ മണ്ണ് ഉണങ്ങാനോ പാടില്ല. വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും കള പറിക്കുകയും മണ്ണ് കൂട്ടിക്കൊടുക്കുകയും വേണം. വളപ്രയോഗത്തോടൊപ്പം നമുക്ക് അവ ചെയ്യാം. തക്കാളി കൃഷിയിലുള്ള പ്രധാന കൃഷിപ്പണിയാണ് താങ്ങുകൊടുക്കൽ. ഇനങ്ങളുടെ വളർച്ചാ രീതി അനുസരിച്ച് കുറ്റിയോ കമ്പോ നാട്ടി താങ്ങുകൊടുക്കുകയും പടർത്തിവിടുകയും വേണം. അതുപോലെ തന്നെ മൂർച്ചയുള്ള ലഘുകത്രിക കൊണ്ട് അസുഖം വന്ന ശിഖരങ്ങൾ, ഇലകൾ, ആവശ്യമില്ലാത്ത കൊമ്പുകൾ, ശിഖരങ്ങൾ, വിളവെടുത്ത ശേഷമുള്ള പൂങ്കുലകളെല്ലാം ശ്രദ്ധയോടെ നീക്കം ചെയ്യണം. ഇനി വിളവെടുപ്പിനെക്കുറിച്ച്. വിളവെടുക്കാനുള്ള കാലയളവ് തക്കാളിയുടെ ഇനത്തിനെയും കൃഷിരീതിയെയും ആശ്രയിച്ചിരിക്കും. തക്കാളിയുടെ പച്ചനിറം മാറി മഞ്ഞയായി മാറുന്ന സമയത്ത് വിളവെടുക്കാം. ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കാനായി പഴുത്ത കായകളും പറിച്ചെടുക്കാം. ഒരു ഹെക്ടർ സ്ഥലത്ത് നിന്ന് ഏകദേശം 15 മുതൽ 35 ടൺ വരെ ഇനമനുസരിച്ച് വിളവ് ലഭിക്കും. സങ്കര ഇനങ്ങൾക്ക് 60 മുതൽ 80 ടൺ വരെയും പ്രതീക്ഷിക്കാം.
1: തക്കാളി വിവിധ ഇനങ്ങളും കൃഷിരീതികളും പരിചരണവും. തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ രാഖി ആർ തയ്യാറാക്കിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. അവതരണം രേഖ അജിത്.

കാർഷിക രംഗമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം കവി ഉദ്ദേശിച്ചത്, പാടിയത് പി. ജയചന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ആശംസകളോടെ രഞ്ജിനി ടി.